0: She moving like. She moving like.
1: Desi Dance Party, Friday and Saturday nights from 8 on SBS South Asian.
2: സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ, ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.